0: ഈ ടൈമിൽ തക്ക ചെറിയ പുലാർത്തി കിക്കണക്കെ ഞങ്ങൾ ആർട്ടിയുടെ പോകുന്ന ആവശ്യം നിൽക്കൂട്ട്. ഈ ടൈമിൽ ഇച്ചിരി അപ്പറിക്കനൊക്കെ ഞങ്ങൾ കിട്ടാനി നിജാവസ്ഥ വച്ചില്ല ഒക്കെ ചെയ് താക്കോ അക്കങ്ങ ചക്ര കൊണ്ടാവും മങ്ങാട്ട പിയാവും മങ്ങാട്ട ലോ നീ കണി ജാവലാവും ഇല്ലേ ആക്കെ ചോ അത്തോസമേ ചെയ് എങ്ങനെ കട്ടപ്പള്ളിയെ നെച്ച് കണു കട്ടിപ്പള്ളിയെ ചുറ്റൂള കട്ടിപ്പള്ളിയെ ചുറ്റൂള ജാലോപ്പിച്ച് ഇങ്ങനെ
1: കണ്ണുട്ടിക്കുള്ള
0: ടൈമിൽ തമാണി പിയനകള പിയനമുള്ളിക്ക് തമക്കുണുങ്ങ അതുപോലെ ഉണ്ടത്തോടെ ബീറ്റുള്ളൂ ഇല്ല പിയന ഗളമ്മി കിച്ചിട്ടു തമക്ക് കുറ്റപ്പാവട്ട് ചെയ്യാൻ കുറ്റുമി
1: പിയാനം ഹലോക്സിമുകളൂ അത്തു കത്തുജാളു ഇങ്ങിങ്ങുയർത്തുന്നു ഇല്ല പിയാന കൊണ്ടു സൗലുണ ഇപ്പത്തുജുകളു അവങ്ങ യുക്കാൻ മുൻ അവളുടെ ഹലകത്ത ഇലിന്യാറിയാർന്നുങ്ങയില്ല അക്കാകുലിമാമ ഇലിന്യാറിയാറിയാഹുഗമറ്റാവുങ്ങ പികലവു ശ്രീമല്ലുകി ഇനി ഹച്ചിയങ്ങി ന്യൂ സാറുള്ളൂ ഉയർത്തിട്ടില്ല ടൈമ ന്യൂ വിയർ സൗത്തിൽ ഓക്സിമ കെട്ടി ടൈമങ്ങ പിയാന താക്കൻ ഇല്ല ഓക്സിമങ്ങ ഇട്ടു നമ്മളു ശിപ്പുകമ്പു പിങ്ങുകളു യാസും ഉള്ളുങ്ങ കുക്കിട്ട പാസിന്നാൻ കിസിയാനി ഇമാലറിയാ അജുവിനാറിലു പിയറിയുള്ള പക്ഷേ ലോക്സിമങ്ങി മിയക്കു
0: ഇങ്ങനെ
1: ഊമത്തിക്കാലും